0: പൗലു തുമാൻ വിസിൻ കൊരന്തി വരുൺകൾ എനത് പലമു ഹസുനെൻ കൊട്ടസകി സഹോദര വരുണി അപേ പിയവരുണ്ട് കുമക് വേദൈ ഒപട്ട മതക്കര ദീമട്ട് മമ കെമത്തെമി ഓഹു സിയല്ലോമ വലാകുലക മക പെൻവീമ ലബൂഹ ഓഹു സിയല്ലോമ റത്തു മുഹുദിൻ എത്തര ഊഹ സിയല്ലോമ വലാകുലകത് റത്തു മുഹുദിഹിദ് മോസസ് സമഗ സഹഭാഗി വീമട്ട് ബൗതീസ്മ്യ ലബൂഹ സിയല്ലോമ എക്കമ അധ്യാത്മിക ആഹാരെ അനുഭവ കലഹ എക്കമ അധ്യാത്മിക പെൻ പാനയ കലഹ ഓൺ പാനയ കലേ ഓം കെട്ടുവകിയ ദീവ പർവതയ കിനി ഏ പർവതയ നാം ക്രിസ്തുൻ മഹാൻസേയ എഹെത് ഓൻഗെൻ വെടി തേനെക്കുട്ട് ദേവ്യൻ മഹാൻസേട്ട് പ്രസന്ന വീമട്ട് നുഹക്കി വിയ എപെവിൻ ഓഹു കാന്താര ഏതി വിനാശ ഊഹ ഓൺ നപുരു ദിശട്ട് എലും കലാക് മേൻ അപത് നപുരു ദിശട്ട് എലും നൊകരന പിൻസ് മേ സിയല്ല സിതു ഊയേ അപട പാടമക് വശേനി ഓൻഗെൻ സമഹരക്കു മെസിവിലി കീവാക് മേൻ മെസിവിലി നൊക്കിയന്ന് മെസിവിലി കീമേൻ ഓഹു മാരയാ വിസിൻ വിനാശുക്കരണു ലബൂഹ മേ സിയല്ല ഓൺട സിതു ഊയേ പാടമക് വന പിൻസയ ഏവാ ലിയന ലദ്ദേ യുഗാന്തേട്ട് പെമിന സിറ്റിന് അപട അണുതുരു എങ്കവീമാക് വശേനി തമാ സ്ഥിരവ സിറ്റിന്നേയായി സിതന്ന നുവട്ടന ലെസ് പരിസം വന്ന് ദേവവാക്യമെസേയ
1: ദിവ്യാൻ വഹസേറ്റ് സ്തോത്രവേവാ
0: സുപ്വച്ചയനദ്

0: അപി യാജ്ഞാകരം. ദേവി സമിതുനി മേ പ്രസാദ നിധാനേട ഹൗൽ വീമ തുലിൻ ഒബഹൻസേഗേ ഖമാവ അപി ലബാ ഗതിമു. സാമേൻഹാ എകമുതു ഖമിൻ അപ സമ എക്കല മനവ. നിക്കിദേ അപ സ്വാമിൻ വന ജേസസ് ക്രിസ്തുൻ വഹൻസേ ഉദേശാമ ലബേവാ. സ്വാമിൻ വഹൻസേ ഒബ സമഗ വനസേക്വാ.
1: ഒബ സമഗദ വനസേക്വാ.
0: സർബൽദാരി ദേവ മഹോത്മയാനൻ വന പ്യാനോദ പുത്രയാനോദ ശുദ്ധാത്മയാനോദ ഒബ സീൽ ദിന ആശീർവാദ കര ആരക്ഷാ കരണ സേക്വാ. യാന സാമേൻഹാ പ്രേമിൻ യുതുവ ജീവത് വന്ന
1: ദിവ്യൻ വഹൻസേട്ട സോസ്രവേവാ.
0: മേ ദിവ്യ പൂജാ യാഗ്യ ഒബവിത ഗിന ഏമ സന്ദഹാ ബതിബാര ദായകത്വേ പിദു സീലു ദിനാട്ടത് യാഗേ പൗൽവല സീലു ദിനാട്ടത് അപ്പഗേ ഹദപിരി കൃതവേദീത്വേ പുദന അതര അയട സ്വാമിനാസഗേ ആശീർവാദേ ബഹുലവ അപി പ്രാർത്ഥന കരണോ. ഏ സമഗമ ഒബ സിറ്റിന തന സിട്ട മിമ നാലികാവ മഗിൻ അപ്പ പവത്തു ഏമ ദിവ്യ പൂജാവട സഹഭാഗിയു സീലു ദിനാട്ടത് സ്വാമിൻ മഹൻസേഗേ ആശീർവാദേ ബഹുലവ പ്രാർത്ഥന കരണ ഒബ സീലു ദിനാട്ട ജേസു പീതായി.
2: ഒബ ഏ സവന്ദുന്നേ ഗരു ജൂഡ് നിക്ലസ് പേതുമാ വിസിൻ തേവത്ത ദേവമേദുരേദി പസുകിയ ദിനക പവത്തനലദ ഇരുദിന ദിവ്യ പൂജായാഗേതായി പടിഗതകലേ സുനിൻ പ്രനാന്ദു ഒബട കഥാകല മാമ രജിത ഹേരത് ഒബ സമത ജേസു പീതായി.